إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله صلى الله عليه وعلى آله وصحبه وسلم تسليمًا كثيرًا. أما بعد، فاتقوا الله عباد الله، فقد قال الله تعالى: يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إمها حمد سنا تعريف حق بجن وني متي وري وانت مان الله على من إكلانج حمدك إكلانج متي وري حضرة مددا وايج عن إدي على من نفسه نباك منا على من كره نبا عمل تكون ركعت ركعن إدي ekalaange hazratu ga du'a dannawa mang allah tedu magu dekkevi mihagu magfurat dane evs farate nuve adi emihegge nu baakamu ekalaange magfurat dawa fi miheka tedu mag dakkane evs farate nume veme adi mang allah menui haggu egen alukam veve hen ilaha kunwa kamang alu hekivan ekalaange ekkawanta baaveriya kunwa ras kalaange adi hama kashorum muhammad gufani ekalaange ala kamasha rasula kamang alu hekiwan ekaleg fanasha ekaleg fanu ga alunna ashabu ga macha dina guna vegem wa salawata salama baraka illawash mang allah ga alatakunne tebamihun ekalaange abbirwetwe mang allah ballawa wodigem wa kan dane tiyabaa mihun ekalaange matin gina ginain handuma kure maang allah wahi kurawa fawa basfulege maana gawe e imaam ve jimista kunne ekalaange taqwa verivun hagwagen wa gotu ga tiyabaa mihun allah taqwa verivashe adi muslimun kamuga wa haluga menui tiyabaa mihun marnu wa huskame muslimahun harame miyadumi veeti kuramun dani ಹಾಸ್ ಕಮ ನಫ್ಸಾನಿ ಎಕಿ ಗೊಂಜಿ ಹುಂ ತಕುಂ ಫುರಿಫಾವಾ ದುವಸ್ಸಕೆ ದಿರಿಯುಣುಮುಗ ದತಿ ತಕ ಫಿಕುರ್ ತಹುಗ ಶಕ್ವಾ ನುಕುರ ಮಿಹಕು ಮಧು ನಮವೆಸ್ ಮಿಹುರಿಹಾ ತಕ್ಲೀಫ್ ತಕಕ ಒಯ್ ಎಮ್ಮೆ ಮತಿವೆರಿ ಅದಿ ಎಮ್ಮೆ ಫುರಿಹಮ ಫರ್ವಾಯಕಿ ಗಿನ ಗಿನ ಮ್ಯಾಂ ಅಲ್ಲಾಹು ಹಂದು ಮಕುರು ಮ್ಯಾಂ ಅಲ್ಲಾಹು ಹಂದು ಮಕುರು ಮಕಿ ಹಿತ್ತಹುಗೆ ದಿರು ಅಯ್ಯ ಕಲಾಂಗೆ ಮತಿವೆರಿ ಹದ್ರತ ಕುತ್ತಂ ಉಮಂ ಒಯ್ ಎಮ್ಮೆ ಫಸೇಹ ಅದಿ ಎಮ್ಮೆ ಕುರು ಮಗು ಝಿಕುರು ಕುರುಮುಗೆ ಸಬಬುಂ ಇನ್ಸಾನಾಗೆ ನಫ್ಸಂ ಹಮಜೆಹುಮ ಉಫಾವೆರಿಕನ್ ಲಿಬೆ ದಿರಿ ಉಳುಮುಗೆ ಹಾಸ್ಕಮ ಬುರಕಂ ಫಿಲುವಾದೆ ಮ್ಯಾಂಗ್ ಅಲ್ಲಾಹುಗೆ ಮತಿವೆರಿ ಕಮ ಹೇಬವಂತ ಕಮ ಕಾಯಿನಾತುಗಾವ ಎಮ್ಮೆಹ ನಿಯಮೈ ತಕಕಿ ಎಕಲಾಂಗೆ ದೆವ್ವಿ ತಕೆತಿಕಂ ಕಬೂಲುಕೋ ಎಕಲಾಂಗೆ ಮದದ ನಸರು ಅಬದುವೆಸ್ ಆರಮೆನ್ನ ಎಕುಗ ವಾಕಂ ಇಹ್ಸಾಸ್ ಕೊದ್ದೆ ಮುಸ್ಲಿಮಹುಂ ಮ್ಯಾಂಗ್ ಅಲ್ಲಾಹು ಹಂದುಮಕುರುಂ ಮ್ಯಾಗಂಡು ತಿಂಬಯಕ ಬೆಹಿಗೆಂವೆ ಫುರತಮೈ ಹಿತುಗ ಇಹ್ಲಾಸ್ ತೆರಿಕಮ ಎಕು ಎಕಲಾಂಗ ಹಂದುಮಕುರುಂ ಮೀ ಮ್ಯಾಂಗ್ ಅಲ್ಲಾಹುಗೆ ಕುಳದುಮ್ಮಂತ ಕಮ ಮಿ ಕೌಣುಗಾವ ಎಕಲಾಂಗೆ ಮತಿವೆರಿ ಉಫೆದ್ದುಂತಕ ಮೆದು ಫುಂಕೊ ಫಿಕುರು ಹಿಂಗ ತಸವ್ವರು ಕುರುಂ ಅದಿ ತಿಮಾ ಕುರ ಕೊಮ್ಮೆ ಕಮೆ ಮ್ಯಾಂಗ್ ಅಲ್ಲಾಹು ಬಲ್ಲವ ಒಡಿಗೆಂ ವಾ ಕನ್ ದನೆ ಎಕಲಾಂಗಿಯ ಬಿರುವತಿ ಉಮಾ ಲೋಬಿ ಉಮಾ ವಕೀಲು ಕುರುಮುಗ ಸಿಫ ಹಿತುಗ ವರುಗದ ಕುರುಂ ದೇವನೈ ದುಲುಂ ಎಕಲಾಂಗೆ ಹಂದುಮ ಕುರುಂ ಎಯ್ ಮ್ಯಾಂಗ್ ಅಲ್ಲಾಹುಗೆ ಮತಿವೆರಿಕಂ ಬಯಾಂಕು ಎಕಲಾಂಗೆ ಅಂಗ್ ಹಮ್ದ ಸನಾಗೆ ಕಲಿಮತ ದುಲುಂ ಕಿಯಾ ಉಳುಂ ಏಗೆ ತೆರೆಗ ಕೀರಿ ಕುರ್ವಾನ್ ಕೇವುಮ ತಸ್ಬೀಹ ಕೇವುಮ ಫಾ ಫುಸ್ಸೆ ಉಮಂಗ್ ಎದಿ ದುಆ ಕುರುಮ್ಗೆ ಇತುರ
ഖീദ് റസൂലാ സല്ലല്ലാഹു അലൈഹി വസല്ലം മച്ച സലവായക്കിയവും ഹിമനെ തിമ്മണൈ അമലീഗത്തു നുവത ഗുണവന്തവുക സരിയായി മാൻ അല്ലാഹു ഹന്തുമക്കുറും ഫർദ് ഫസ് നമാദു അദാ കുറുമ റോദ ഹിഫുമ സകാത്ത് ദിനുമ ഹജ്ജ ഉംറാഗ അളുക്കം ഫുരിഹമ കുറുമക്കി മീഗ തെരേഗ ഹിമിനെ കങ്കൻ ഹമയായക്കും മാം ഫെന്നൻ ഓഗാ തെരിവുമ മീസക്കുണ്ണൻ എഹി തെരുവെ ഹേ ഫോറുമക്കീവസ് അമലും മാൻ അല്ലാഹു ഹന്തുമക്കുറുമുക മതിവെരി നമൂനാട്ട മുസ്ലിമഹും മാൻ അല്ലാഹുക മതിങ് ഹന്തുമക്കുറുമക്കി ഷൈത്താനാഗ വസ്വാസക ദുരുക്കൊദ്ദി റഹ്മാനുവന്ത റസ്കലാങ്ക റൂഹി വടികത്തും ഹോദാതെ മതിവെരി അളുക്കമെ എയ് ഹിത്തക്കും ഹാസ്കമ മൊളിവരിക്കം ഫിലുവാദി ഉഫാവരിക്കമ ഹമജിഹും ഗെനസ് ദേക്കമെ ജിക്കുറു കുറുമുക സബബും ഹഷികണ്ട ദിനുമാ ബാറുലിബി മൂണുമതീഗ ഉജാലാകമ ഹൈബത് ഫാളുവെ ഹമയായക്കും മാൻ അല്ലാഹൻ ഒണ്ണ ലോയ്ബ എക്കലാങ്ക മതിവരിക്കം ഹിതുക ബിംവളുണകി എക്കലാങ്ക ഹദറത്ത കുത്തംവുമുക മകു ഫഹിവെ ജിക്കുറു കുറുമക്കി മറുവെഫാവാ ഹിത്തക ദിരുന്തി ഗാഫിലുക്കമുക നിധിൻ ഇൻസാന ഹേലവ്വാദെ ഗാഫിലുക്കമുക നിധിൻ ഇൻസാന ഹേലവ്വാദെ കമെ എഹനി ജിക്കുറു കുറുമക്കി ഹിതുക കാണ മാങ് അല്ലാഹു വഹീകുറവ്വാഫാവെ الذين آمنوا وتطمئن قلوبهم بذكر الله ألا بذكر الله تطمئن القلوب ماني ايورني ايمان بميهن ادي اللهم ادي الله هندما كرم ايورنگ هيتن همجه ميهن هيتن همجهني الله هندما كرم نونهي مسلم اخن ذكر قران ميها ذکر نکرا میہا کے تفات بیان کو دیوم کیرت رسولا صلی اللہ علیہ وسلم حدیث کو رفا فاوے مثل الذي يذکر ربه والذي لا يذکر مثل الحی والمیت مانی امیہ کے ورس کلانگ ہندما کرا میہا یا اکلانگ ہندما نکرا میہا کے مثال کی دیری ہوری میہا دیری ہوری میہا کائی മറുവെഫാവാ മീഹഗ്ഗെ മിസാലെ അളുതക്കും മാൻ അല്ലാഹ കുത്തമു ഗൊത്തും കുറാ കൊമ്മെ കമക സവാബ ധർമ്മ ദെവുമുക എക്കലാങ്ക ദീലതി ഫുൾക്കം മാ ഇതുർവകം വെ എക്കം ബയാൻ കുറവ ഖുദ്സിയ ഹദീസ ഗാ മാൻ അല്ലാഹു വഹി കുറവ ഫാവെ അന ഇൻദ ദന്നി അബ്ദി ബി വ അന മഅഹു ഹൈസു യദ്കുറുനി വല്ലാഹി لله افرح بتوبه عبده من احدكم يجد ضالته بالفلات ومن تقرب الي شبرا تقربت اليه ذراعا ومن تقرب الي ذراعا تقربت اليه باعا واذا اقبل الي يمشي اقبلت اليه اهرول ماني مان الله وحي كرويه തിമൻ റസ് കലാങ്ക ഓടികം വണി തിമൻ റസ് കലാങ്ക ആമെതു തിമൻ റസ് കലാങ്ക അള ഹി കുറാ ഗൊത്തിക മതിക ഏനാ തിമൻ റസ് കലാങ്ക ഹന്തുമ കുറാ ഹിന്ദു ഏനാ നസ്ര മദദ്വുംഗ തിമൻ റസ് കലാങ്ക ഏനായക്കുക ഏനായക്കു ഓടികം വമെ റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് കുറവിയെ മാൻ അല്ലാഹു ഗന്ദെവ്വ ഹദീസ് കുറവമെ തിയൈ മീഹകു സഹറാഗ തെരേഗ ദത്തുർ കൊഫാദനിക്കോ ഏനാഗ സവാരി ഗെല്ലു മഫഹു അലു എ ഫെനുമും ഉഫാവാ വരവുരെ മാൻ അല്ലാഹുഗ അളാ തൗബാവുമും എക്കലാങ്ക ഉഫാവെ വൊടിഗത്തും മാബൊടെ എക്കലാങ്ക ഉഫാവെ വൊടിഗത്തും മാബൊടെ മാൻ അല്ലാഹു വഹി കുറവിയെ തിമൻറസ് കലാങ്ക അളാ ഹേ അമൽ കൊഗ്ഗൻ കാവത്തെ മിംവറ തിമൻറസ് കലാങ്ക കുത്തം വെ ജനമ തിമന് റസ് കലാങ്ക ഏനായഫൂ കുറവ സവാബ ധർമ്മ ദെവ്വ റഹ്മല്ലവുമാകെ മുഷഗ്ഗ മിംവറ കുത്തം വെ വൊടികം ഫാഹുഷിമെ ആ തിമൻ റസ് കലാങ്കള ഹെ അമൽ കൊഗ്ഗൻ മുഷഗ്ഗ മിംവറ തിമൻ റസ് കലാങ്ക കുത്തം വെ ജനമ തിമൻ റസ് കലാങ്ക ഏനായ അഫൂ കുറവ സവാബ ധർമ്മ ദെവ്വ റഹ്മല്ലവുമാകെ ബൊമൈഗ മിംവറ കുത്തം വെ വൊടികം ഫാഹുഷിമെ അതിമറസ് കലാങ്ക അള
ತಿಮರಸ್ಕಲಾಂಗೆಯ ಕುತ್ತಮ್ಮು ಮಂಗ್ ಹಿಂಗಾಫ ಅಣ್ಣ ನಮ ತಿಮರಸ್ಕಲಾಂಗೆ ಎವ್ರೆ ಹಲು ಇಫಿಯೊಳಗ ಎಳಂಗ್ ಅಫೂ ಕುರವ್ವ ರಹ್ಮ ಇಲ್ಲವುಮಾಗಿ ಅವಸ್ವೆ ಒಡಿಗೆಂ ಫಾ ಹುಶೀಮೆ ಮುಸ್ಲಿಮ ಹುಣ್ಣೇ ಜಿಕುರು ಕುರುಮಕಿ ಹಮೈಕನಿ ಮಿಸ್ಕಿತುಗ ಹಮೈಕನಿ ಮಿಸ್ಕಿತುಗ ಇಂದೆಗೆಂ ಕುರಾ ಕಮೆನ್ನು ದಿರಿಳುಮ್ಗೆ ಕೊಮ್ಮೆ ಹಾಲ ತೆಗ್ಗಾವೆಸ್ ಜಿಕುರು ಕುರೆ ವಿಧಾನೆ ಹಿಂಗಾಫಾದಾಯಿರು ಸವಾರಿಯಗ್ಗ ದತುರು ಕುರಾಯಿರು ಒಶೋವೆ ಒಣ್ಣಾಯಿರು ಮಸಕ್ಕತುಗೆ ಮೈದಾನುಗ ಉಳೇ ಇರುವಸ್ಮೆ ಬಾಜ್ಯವರಿ ಕಮಂಗೆದೆ ಮೀಹಾಗೆ ದೂ ಅಬದುವೆಸ್ ಒಣ್ಣಾಂಜೆಹೇಣಿ ಅಲ್ಲಾಹ ಜಿಕುರು ಕುರುಂ ಮಚೀಗ ರಸೂಲುಲ್ಲಾಹಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಹದೀಸ್ ಕುರವ್ವಾಫಾವೆ ಲಾ ಯಜಾಲು ಲಿಸಾನುಕ ರತ್ಬಂ ಮಿನ್ ಜಿಕ್ರಿಲ್ಲಾಹ್ ಮಾನೈ ಮ್ಯಾಂಗ್ ಅಲ್ಲಾಹು ಹಂದು ಮಕುರುಮುನ್ ಚಿಬಾಗ ದೂ ಅಬದುವೆಸ್ ತೆಕ್ಕಂ ಮಚಿ ಬಾವಾಷೆ بارك الله لي ولكم في القرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم أقول قولي هذا وأستغفر الله العظيم لي ولكم ولسائر المسلمين من كل ذنب ولسائر المسلمين من كل ذنب فاستغفروه إنه هو الغفور الرحيم